കരതലത്തിൽ തമരുകമോ എരിയകലോം കരിയ പാമോ. പിടിത്താടി പുലിയോ ചിത്രം ബലത്തം പെരുമാനൈ കാമന്ദ്രേ ഏ പാരൂരോ അരവൽ

കലത്തിൽ തമറുകമോ എരിയ കലോ കരിയ പാമോ. പിടിത്താടി പുലിയോ ചിത്രം ബലത്തം പെരുമാനൈ.